മീഹും എവരെങ്കിൽ ദരിം ഈമാം ഉമായകു എവരെന്ന തബഅഉമും എവരെങ്കിൽ ദരിം വസ്തിമൻ റസ്കലാംഗെ എവരെന്ന ഇദ്ദര ജാഗ സ്വർഗേഗ ലബ്ബാ ഹുസീമേ അതി എവരെങ്കിൽ അമലകും എവ്വസിച്ച തിമൻ റസ്കലാംഗെ ഉഞ്ഞ നുക്രബ്ബാ ഹുസീമേ കൊമ്മെ മീഹകീവസ് എ മീഹകു ഹോദി അമലക ഖണ്ഡ അളുവാ ഫാവാ ജസാ ദിബേനേ മീഹകേ.

0: അങ്കാദി ഉങ്കണ്ണാദി മുണിഫോയ് ഫിലുവാ ദിനുമുക
1: തെതുവരി കമ്മായകു
0: എക്കുവരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുണ്ണായകു റയ്യതുണ്ണ എമ്മി ഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്
2: ಎಮ್ಮೆ ಸೀದಾವೆಗೆಂಬ ತೆದುಮಗುಗ ಸಾಬೀತುವೆ ಹುರುಮ
3: ಇಸ್ಲಾಂ ದೇನುಗೆ ಅಗೀದ ವರುಗದ ಕುರುಮ
2: ದೆದುನಿಯೇಗೆ ಹಳಯಾಯ ಬಾಚವೆರಿ ಕುರುಮ
3: ಇಸ್ಲಾಂ ದೇನುಗೆ ಕಂಕಮಾ ಗುಳೇಗೊತುಂ ದೀನಿಯ ಇಲ್ಮ್ವೆರಿನ್ನ ಸುವಾಲ್ ಕುರವ್ವ

0: അംഗാദീ ഉംഗന്നാദീ മുനിഫോയി ഫിലുവാ ദിനുമുഗ
1: തെദുവരി കമ്മായകോ
0: എക്വരി കമ്മായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകോ റയിതുന്ന എമ്മെ ഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്

0: താകമ മോൾഡീസ് ട്രാൻസ്പോർട്ട് ആൻഡ് കൺട്രാക്ടിംഗ് കമ്പനി MTCC മാനേജിംഗ് ഡയറക്ടർ വിത്ത് ആളവച്ച് ഈറാനായ കുറങ്ങൾ വാഹകത്തേക്ക് എത്തിക്കും മുൻ താകമ ഷാ എബ്ബസ്മക്ക് ആദ്യം ഫുർസത്ത് ബൊടുക്കമുക അമേരിക്ക റയീസ് ഡൊണാൾഡ് ട്രംപ് ഹാമക്കുറം വാഫി ദിവ്യരാജ്യ ഘടും തന്നുമുങ്ങ ഹവീർ അത്തരയ്ക്ക് ഖബർ തന്നുവാണേ മുനി നിങ്ങൾ കൊണ്ടും ദിവ്യരാജ്യ ഘടും എം എം ഖബർ തന്നുവാദേനെ ഹവീർ ഹൈജാർ ഇംഗ്രേസ് വഹം ദിവ്യ ബഹം എം എം ഖബർ തന്നുവാദേനെ മീരെ ഇറോ സാർ എം എം തുറന്നു സ്വരം ഉഫാവിർ ഹവീർക്ക് എതും വക്കീലും അസ്സാമലൈക്കും.
1: അങ്കാദീ ഉങ്കണ്ണാദി മുണിഫോയ് ഫിലുവാദിനുമുക
2: തെതുവരി കമ്മായകു
1: എക്കുവരി കമായകു
2: ഏറുവെസ് മിഹാറുവെസ് റയ്യത്തുണ്ണായകു റയ്യത്തുണ്ണ എമ്മിഗാതുക ദിവഹരാജ്യക അടു
1: എങ്ങാ സതൃസ്തേക സാളിസ് നുയ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവ എം മെഗ ഹേർട്സ് എഫ് എം ബാൻഡ്.